അഷ്ടപദേ ദേവ്രസാദ് ശക്തി അമൃത ഖാഹേ തുഷ്ടാകുർക്കോ രഖമന മാഹേ ദേവ്രസാദ് സുഗന്ധത്തല്ലാമേ തസ്കോ സമൃത പരമ ഗത പാവേ ദേവ്രസാദ് ബസേ സുഖമന്തര തസേതായ സദാമനന്തര ദേവ്രസാദ് ഗ്രഹ സംസുഖ ഭസന ആട് പെഹർ സിമരോ ദരസന ദേവ്രസാദ് രാംഗരാസ ഭോഗ നാനക സദാതി അജ്ഞാതി അവന ജോഗ ദേവ്രസാദ് പാട് പട്ടംബര ഹഡാമേ തസേ ത്യാകൃലുഭാവേ ജയപ്രസാദ് സുഖ സേജ സുവൈജ മനാട് പെഹർ താക്ക ജസ് ഗാവിജ ജയപ്രസാദ് തുസുഭ കൗമാന മുഖ താക്കോ ജസരസന ബഖാന ജയപ്രസാദ് തെരു രഹതാ തർമന സദാ ത്യായ കേവൽ പാര ബ്രഹ്മ പ്രഭജി ജപ ദർഗേമാൻ പാമേ നാനക പത് സിദ്ധി കര ജാമേ ജയപ്രസാദ് ആരോഗ കഞ്ചന ദേഹി ലിമലാവത് ശ്രാം സനേഹി ജയപ്രസാദ് തെര ഉല്ല രഹത് മനസുഖ പാവേ ഹർ ഹർ ജസ് കഹത് ജയപ്രസാദ് തെരെ സകല ക്ഷേത്ര ടാക്കേ മന സരണി പര ഠാകുര പ്രഭു താക്ക ജയപ്രസാദ് തുജ ഗോന പഹുചേ മന സാസാ സിമരോ പ്രഭുചേ ജയപ്രസാദ് പായി ദുർലഭ ദേ നാനക താക്കി ഭഗത് കരേ ഹേ ജയപ്രസാദ ഭുഖൻ പഹ റിജ മന്ത് സിമൃത ആലസ കിജ ജയപ്രസാദ് അസഭാസ്ത സവാരി മന്ത് സഭു ഗോ കഭൂന ബിസാരി ജയപ്രസാദ് ബാഗ് മെൽഖത നാരാഗ്പുരേ പ്രഭപ്നേ മന ജന തേരി മന ബന്ത ബനായി ഊർധ ബാഠ സാ തിസേ ത്യായി തിസേ ത്യായ ജോ ഏക അലഖ ഇഹ ഊഹ നാനക തേരി രഖ ജയപ്രസാദ് കരേ പുന ബഹുദാന മനാഠ ബൈർ കർത്ത സുഖാ ധ്യാന ജയപ്രസാദ് തും ആചാര വ്യവഹാരി തിസ് പ്രഭു കോ സാ സാ ചിതാരി ജയപ്രസാദ് തിര സുന്ദര രൂപ സോപ്രഭ സിമരോ സദാ അനൂപ ജയപ്രസാദ് തിരി നിക്കി ജാത സോപ്രഭ സിമര സദാ ദിനരാത് ജയപ്രസാദ് തേരി പത്ര ഹൈ ഗുരുപ്രസാദ് നാനക ജസ്കാ ഹൈ ജയപ്രസാദ് സുനേ കർണനാഥ ജയപ്രസാദ് വേഖേ വിസ്മാദ് ജയപ്രസാദ് സുഖ സഹജേ ബസന ജയപ്രസാദ് ബോലേ അമൃത സ്ന ജയപ്രസാദ് സുഖ സഹജേ ബസന ജയപ്രസാദ് ഹസ്തകര ചല ജയപ്രസാദ് സമ്പൂർണ ഫലേ ജയപ്രസാദ് പരമഗത പാമേ ജയപ്രസാദ് സുഖ സഹജ സമാമേ ഐസാ പ്രഭ ത്യാഗ ബർഗത ലാഗോ ഗുരുപ്രസാദ് നാനക മന ജാഗോ ജയപ്രസാദ് തും

സർവവിശ്വവിരച്ചയോ സ്വയം പവഗൺ പഞ്ഞനുഹാർ കാലഹീന കലാ സംയുക്ത കാൽപുരുഖയദേശ ധർമ്മ താമസോ പരമരഹതയ ഭൂത അലാഖ്യ പേശ അംഗ രാംഗ നരംഗ ജാ കഹ ജാത് പാദനാമ ഗർഭഗഞ്ജന ദുഷ്ട ഭഞ്ജന മുക്തദായക കാമ ആപ രൂപ അമീക അന ഉസ്തതേക് പുരുഖേവ തൂത് ഗർഭഗഞ്ജന സർവ ഭഞ്ജന ആദ രൂപ സൂത് അംഗഹീന അപാംഗനാഥമേക പുരുഖ അപാര സർവലായക സർവകായക സർവകോ പ്രതിപാര